Da na na na na.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ത്യാഗരാജ സ്വാമികൾ രചിച്ച നാരദ പഞ്ചരത്നം കേൾക്കാം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി, മദ്രാസ് കെ ബി ചെല്ലപ്പ, പന്തളം വി ഗണേഷ്, ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി, കെ ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ, ശ്രീ വി വി സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു, ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി, പി എൽ സുധീർ. ഗഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. ആദ്യം ശ്രീനാരദ മുനി എന്നാരംഭിക്കുന്നു രാഗം ഭൈരവി ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Narada Panjaratnam. Music by Shri S. R. Mahadeva Sharma and sung by Dr. B. Arundhati, Madras K. V. Chellappa, Pandalam V. Ganesh, G. Sita Lakshmi, N. Mini, N. S. Lakshmi and K. Bhama. They are accompanied on the violin by Shri S. R. Mahadeva Sharma, Shrimati S. R. Rajashree, ശ്രീമതി എസ് പത്മ ആൻഡ് ശ്രീ വി വി സുരേഷ്. ഓൺ ദ മൃദംഗം ബൈ തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു ആൻഡ് ചേർത്തല ശ്രീ എ കെ രാമചന്ദ്രൻ. ഓൺ ദ ഘട്ടം ബൈ എസ് ബാലകൃഷ്ണൻ പോറ്റി ആൻഡ് പി എൽ സുധീർ. ഓൺ ദ ഗഞ്ചിറ ബൈ എസ് ശ്രീകാന്ത് ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ കോട്ടയം എസ് മുരളീധരൻ. ലിസൺ ടു ശ്രീ നാരദ മുനി ഇൻ ദ രാഗ് ഭൈരവി Set to Aditaal.

0: ഭൈരവി രാഗത്തിൽ ശ്രീനാരദ മുനി എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു ശ്രീ നാരദ മുനി ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.
0: ഇനി വരനാരദ നാരായണ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം വിജയശ്രീ, ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് വരനാരദ നാരായണ ഇൻ ദ രാഗ് വിജയശ്രീ സെറ്റ് ടു ആദിതാൾ.

0: വിജയശ്രീ രാഗത്തിൽ വരനാരദ നാരായണ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു വരനാരദ നാരായണ ഇൻ ദ രാഗ വിജയശ്രീ സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ശ്രീ നാരദ നാഥ എന്നാരംഭിക്കുന്നു രാഗം കാനഡ രൂപക താളം.
1: നൌ ലിസൺ ടു ശ്രീ നാരദ നാഥ ഇൻ ദ രാഗ കാനഡ സെറ്റ് ടു രൂപക താൾ.

0: കാനഡ രാഗത്തിൽ ശ്രീ നാരദനാഥ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ശ്രീ നാരദനാഥ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ത്യാഗരാജസ്വാമികൾ രചിച്ച നാരദ പഞ്ചരത്നം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി, മദ്രാസ് കെ ബി ചെല്ലപ്പ, പന്തളം വി ഗണേഷ്, ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി, കെ ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ, ശ്രീ വി വി സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു, ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി, പി എൽ സുധീർ. ഗഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. ഇനി നാരദഗാനലോല എന്നാരംഭിക്കുന്നു രാഗം അഢാണ രൂപകതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Narada Panjaratnam. Music by Shri S R Mahadeva Sharma and sung by Dr B Arundhati, Madras K V Chellappa, Pandalam V Ganesh, G Sita Lakshmi, N Mini, N S Lakshmi and K Bhama. They are accompanied on the violin by Shri S R Mahadeva Sharma, Shrimati S R Rajashree, ശ്രീമതി എസ് പത്മ ആൻഡ് ശ്രീ വി വി സുരേഷ്. ഓൺ ദ മൃദംഗം ബൈ തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു ആൻഡ് ചേർത്തല ശ്രീ എ കെ രാമചന്ദ്രൻ. ഓൺ ദ ഘടം ബൈ എസ് ബാലകൃഷ്ണൻ പോറ്റി ആൻഡ് പി എൽ സുധീർ. ഓൺ ദ ഗഞ്ചിറ ബൈ എസ് ശ്രീകാന്ത് ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ കോട്ടയം എസ് മുരളീധരൻ. നൗ ലിസൺ ടു നാരദ ഗാനലോല ഇൻ ദ രാഗ് അഠാന set to Rubagatal.

0: അഠാണ രാഗത്തിൽ നാരദഗാന ലോല എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു നാരദഗാന ലോല ഇൻ ദ രാഗ് അഠാണ സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി നാരദ ഗുരുസ്വാമി എന്നാരംഭിക്കുന്നു രാഗം ദർബാർ ആദിതാളം.
1: നൗ ലിസൺ ടു നാരദ ഗുരുസ്വാമി ഇൻ ദ രാഗ് ദർബാർ സെറ്റ് ടു ആദിതാൾ.

0: ദർബാർ രാഗത്തിൽ നാരദ ഗുരുസ്വാമി എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു നാരദ ഗുരുസ്വാമി ഇൻ ദ രാഗ് ദർബാർ സെറ്റ് ടു ആദി താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ത്യാഗരാജസ്വാമികൾ രചിച്ച നാരദ പഞ്ചരത്നം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി. മദ്രാസ് കെ ബി ചെല്ലപ്പ. പന്തളം വി ഗണേഷ്. ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി, കെ ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ, ശ്രീ വി വി സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു, ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി, പി എൽ സുധീർ. ഗഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു നാരദ പഞ്ചരത്നം. മ്യൂസിക് ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ആൻഡ് സംഗ് ബൈ ഡോക്ടർ ബി അരുന്ധതി. മദ്രാസ് കെ വി ചെല്ലപ്പ. പന്തളം വി ഗണേഷ്. ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി ആൻഡ് കെ ഭാമ. ദേ ആർ അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ ആൻഡ് ശ്രീ വി വി സുരേഷ്. ഓൺ ദ മൃദംഗം ബൈ തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു ആൻഡ് ചേർത്തല ശ്രീ എ കെ രാമചന്ദ്രൻ. ഓൺ ദ ഘട്ടം ബൈ എസ് ബാലകൃഷ്ണൻ പോറ്റി ആൻഡ് പി എൽ സുധീർ. ഓൺ ദ ഗഞ്ചിറ ബൈ എസ് ശ്രീകാന്ത് ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ കോട്ടയം എസ് മുരളീധരൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

साधु जन विनुतों।

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഒരു ചിത്രീകരണം കേൾക്കാം. വയലിൻ, വിശിഷ്ടനാദ പ്രപഞ്ചമുണർത്തുന്ന തന്ത്രികൾ. രചനാ സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. സംവിധാന സഹായി ശ്രീ നിസാമുദ്ദീൻ. ആഖ്യാനം ശ്രീ പുലിയൂർ ശ്രീകണ്ഠൻ.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to a violin feature. Strings that evoke the universe of exquisite sound of music. Written and directed by Shri S.R. Mahadeva Sharma. Co-directed by Shri Nisamuddin. And narration by Shri Puliyoor Srikandan.
3: Vishishtanada Prabanchamunartana Tandrigal. Violin.
4: പാശ്ചാത്യ സംഗീത ലോകത്തു നിന്നും ഭാരതീയ സംഗീത ലോകത്തേക്ക് വന്ന ഒരു ഉപകരണം വയലിൻ. ബോ ഉപയോഗിച്ചും വിരലുകൾ ചലിപ്പിച്ചും മാസ്മര സംഗീതം പൊഴിക്കുന്ന വയലിൻ വിവിധ ഭാവങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗീത ഉപകരണമാണ്. ഇനി വയലിൻ കുടുംബത്തിലെ അംഗങ്ങളെ പരിചയപ്പെടാം. വിയോള, സെല്ലോ, ഡബിൾ ബാസ് തുടങ്ങിയ ഉപകരണങ്ങളാണ് അവ. ഇവയെല്ലാം തന്നെ പാശ്ചാത്യ വാദ്യസംഗീതത്തിലെ തലമൂത്ത കാരണവന്മാരാണ്. ഇവരില്ലാതെ ഒരു വാദ്യവൃന്ദം ഇല്ല.

വയലിൻ കുടുംബത്തിൽപ്പെട്ട വിയോള വയലിനെ പോലെ തന്നെ പ്രയോഗ സാധ്യതകളുള്ള സംഗീതോപകരണമാണ്. വയലിന്റെ തൊട്ടു മുൻപുള്ള രൂപഘടന, അതായത് വയലിനേക്കാൾ അല്പം ശബ്ദഗാംഭീര്യം കൂടിയ വാദ്യം. ബോയിങ്ങിന് ഏറെ പ്രാധാന്യം നൽകുന്ന വയലിൻ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സംഗീതോപകരണമാണ് സെല്ലോ. ഇത് വയലിൻ, വിയോള തുടങ്ങിയ ഉപകരണങ്ങളെക്കാൾ വലിപ്പം കൂടിയതാണ്. വളരെ ഘനഗംഭീരമായ ശബ്ദത്തിന് ഉടമ. വാദനത്തിൽ അല്പം പ്രയാസം കൂടിയതാണ് എങ്കിലും ആസ്വാദനം ഏറെ അനുഭവവേദ്യമാക്കുന്നു. വിരലുകളിൽ വിരിയുന്ന മാസ്മര ഗീതം, അതാണ് ഡബിൾ ബാസ്. വിരലുകൾ കൊണ്ട് ശുദ്ധസംഗീതം പൊഴിക്കുന്ന ഡബിൾ ബാസ് പേരുപോലെ തന്നെ ദൊന്നു ശബ്ദം പുറപ്പെടുവിക്കുന്നു.

വിരലുകളാണ് ഡബിൾ ബാസ് മീട്ടാനായി ഉപയോഗിക്കുന്നത്. പ്ലക്കിംഗ് സ്റ്റൈൽ എന്നാണ് ഈ രീതിക്ക് പറയുന്ന പേര്. പാശ്ചാത്യ വയലിൻ ശ്രുതി ചേർക്കുന്നതും പൗരസ്ത്യ വയലിൻ ശ്രുതി ചേർക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. പാശ്ചാത്യ സംഗീതത്തിൽ ഒന്നാമത്തെ കമ്പി ഈ എന്ന ശ്രുതിക്ക് ചേർത്താണ് വായിക്കുന്നത്. രണ്ടാമത്തെ കമ്പി എ എന്ന ശ്രുതിക്കും മൂന്നാമത്തേത് ഡി എന്ന ശ്രുതിക്കും നാലാമത്തേത് ജി എന്ന ശ്രുതിക്കും ചേർത്താണ് വായിക്കുന്നത്. വയലിൻ വാദന രീതിക്കും പാശ്ചാത്യ

പൗരസ്ത്യ വ്യത്യാസങ്ങളുണ്ട്. പാശ്ചാത്യ സംഗീതത്തിൽ ഫിക്സഡ് ട്യൂണിംഗ് ആണ് വയലിനിൽ ഉപയോഗിക്കുന്നത്. കർണാടക സംഗീതത്തിലെ വയലിൻ വാദന രീതിക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ശ്രുതി വ്യത്യാസം വരുത്താമെങ്കിലും പാശ്ചാത്യ സംഗീതത്തിൽ അങ്ങനെയല്ല. ഏതേത് സ്വരത്തിലാണോ തുടങ്ങുന്നത് അതിനെ ആധാരഷഡ്ജമാക്കി പ്രയോഗിക്കുന്നു. കർണാടക സംഗീതത്തിലെ താനവില്ല് പ്രയോഗം എന്താണെന്ന് ശ്രോതാക്കൾ അറിയുന്നത് നന്നായിരിക്കും. സ്വരത്തിനെ മുറിച്ചു വായിക്കുന്ന രീതി, അതാണ് താനവില്ല്. ഈ താനവില്ല് രീതി പാശ്ചാത്യ സംഗീതത്തിൽ പ്രയോഗിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ്. അതിനെ സ്റ്റെക്കറ്റോ എന്നാണ് പറയുന്നത്. കർണാടക സംഗീതത്തിൽ സ്വരങ്ങളെ തുടർച്ചയായി ബോ ഉപയോഗിച്ച് വായിക്കുന്നു. ഇങ്ങനെ സ്വരം തുടർച്ചയായി ബോ രീതി ഉപയോഗിച്ചാൽ പാശ്ചാത്യ സംഗീതത്തിൽ അതിനെ ലെഗാറ്റോ എന്നാണ് പറയുന്നത്. ഇനി കർണാടക സംഗീതത്തിന്റെ ജീവൻ എന്ന് പറയുന്ന മനോധർമ്മം എന്താണെന്ന് നോക്കാം. ഗമക പ്രാധാന്യം ഉള്ളതാണ് ഭാരതീയ സംഗീതം.

ഗായകന്റെ അഥവാ വാദ്യക്കാരന്റെ മനസ്സിനും ബുദ്ധിക്കും അനുസരിച്ച് സ്വരങ്ങളെ കോർത്തിണക്കി കോർത്തിണക്കി അവതരിപ്പിക്കുന്നതാണ് മനോധർമ്മം. കർണാടക സംഗീതത്തിൽ മനോധർമ്മ സംഗീതത്തിനാണ് പ്രാധാന്യം. എന്നാൽ പാശ്ചാത്യ രീതി അതല്ല. അവിടെ ഫിക്സഡ് പാസേജ് അഥവാ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിനാണ് പ്രാധാന്യം. മൊസാർട്ട്, ബീഥോവൻ തുടങ്ങിയ മഹാരഥന്മാരുടെ ചിട്ടപ്പെടുത്തിയ സിംഫണികൾ പാശ്ചാത്യ സംഗീതത്തിൽ ഉപയോഗിച്ചു വരുന്നു. മൊസാർട്ടും ബീഥോവനും ചിട്ടപ്പെടുത്തിയ സ്വരങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ ഭേദമില്ലാതെ ലോകമെമ്പാടും ഏറ്റുവാങ്ങി ഇന്നും നാം ഹൃദയതന്ത്രികളിൽ ആ സിംഫണികൾ മീട്ടുന്നു.

കർണാടക സംഗീതത്തിൽ വയലിൻ എന്ന വാദ്യം പ്രചാരപ്പെടുത്തിയതും ആദ്യമായി കച്ചേരിയിൽ വയലിൻ വായിച്ചതും 19-ാം നൂറ്റാണ്ടിലാണ്. സംഗീത ത്രിമൂർത്തികളിലെ മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമി ദീക്ഷിതരാണ് ആദ്യമായി വയലിൻ തന്ത്രികളിൽ ശുദ്ധസംഗീതം വായിച്ചത്. കേരളത്തിൽ വയലിൻ പ്രചാരത്തിൽ വന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. വടിവേലു എന്ന മഹാനാണ് പ്രചരിപ്പിച്ചത്. ഇനി വയലിന്റെ ഘടന എന്താണെന്ന് നോക്കാം. നേർത്ത മരപ്പലകയെ യന്ത്രസഹായത്താൽ വളച്ചെടുത്ത് ഏതാണ്ട് മനുഷ്യന്റെ ഉടലിന്റെ ആകൃതിയിൽ രൂപപ്പെടുത്തിയ രൂപമാണ് വയലിന്റേത്. ഇതിന് ഏകദേശം 14 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് ഘനവും ഉണ്ടായിരിക്കും. ഉൾഭാഗം പൊള്ളയാണ്. മേൽഭാഗത്ത് 8 ഇഞ്ച് വീതി, മധ്യഭാഗത്ത് 4.5 ഇഞ്ച്, താഴത്തെ ഭാഗം 6 ഇഞ്ച് എന്ന രീതിയിലാണ് വയലിന്റെ ആകൃതി. മുഖത്തിന്റെ വീതി കൂടിയ മേൽഭാഗത്ത് നടുവിലായി ഉദ്ദേശം 4.5 ഇഞ്ച് നീളമുള്ള വീതി കുറഞ്ഞ ഒരു നേരിയ പലക ഘടിപ്പിച്ചിട്ടുണ്ട്. കമ്പികളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പലകയാണിത്. മുഖത്തിന്റെ ഒത്ത മധ്യത്തിൽ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ ഇരുവശത്തും മരപ്പലകമേൽ എഫ് അഥവാ എസ് എന്ന അടയാളത്തിൽ നീളത്തിൽ ഓരോ തുളകൾ കാണാം. ബ്രിഡ്ജിൽ നിന്നും ഏകദേശം 2 ഇഞ്ച് വിട്ട് താഴെ നിന്ന് പുറപ്പെടുന്ന ഉദ്ദേശം 11 ഇഞ്ച് നീളമുള്ള വീതി കുറഞ്ഞ വിരൽപ്പലക കാണാം. ഇത് വയലിന്റെ വീതി കുറഞ്ഞ താഴ്ഭാഗത്തിന്റെ നടുവിലൂടെ താഴേക്ക് നീണ്ടുപോകുന്നു. വിരൽപ്പലകയുടെ താഴെയായി ഏകദേശം 5 ഇഞ്ച് നീളം വരുന്ന

താഴെ വിരൽപ്പലകയ്ക്ക് മീതെയുള്ള കമ്പികളിന്മേൽ ഇടത് കൈവിരലുകൾ അമർത്തി ചലിപ്പിച്ചും കൊണ്ടാണ് വയലിൻ വായിക്കുന്നത്. ഇനി വയലിന്റെ ഓരോ കമ്പികൾക്കുമുണ്ട് പ്രത്യേകതകൾ. നാല് കമ്പികളിൽ ആദ്യത്തേതിനെ മുറുക്ക് കമ്പിയെന്നും രണ്ടും മൂന്നും കമ്പികളെ ഞരമ്പ് കമ്പികളെന്നും നാലാമത്തേതിനെ ഉരുക്ക് കമ്പി എന്നുമാണ് പറയുന്നത്. ഇവ ക്രമപ്രകാരം മന്ത്രസ്ഥായി ഷഡ്ജം, മന്ത്രസ്ഥായി പഞ്ചമം, മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി പഞ്ചമം എന്നീ ശ്രുതികളിലായിരിക്കും ചേർക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സംഗീതോപകരണമാണ് വയലിൻ. വാമൊഴി വഴക്കത്തിൽ മനുഷ്യ ശാരീരത്തിന് എന്തൊക്കെ പ്രകടിപ്പിക്കുവാൻ കഴിയുമോ അവയെല്ലാം ഏറെ ആസ്വാദ്യതയോടെ ആസ്വാദകരിൽ എത്തിക്കാൻ വയലിന് കഴിയുന്നു. വീണ എന്ന വാദ്യത്തിലെ ഗമകങ്ങളും പുല്ലാങ്കുഴൽ പോലുള്ള വാദ്യത്തിന്റെ ദ്രുതകാല പ്രയോഗങ്ങളും ഏറെ ഹൃദ്യവും മനോഹരവുമായ രീതിയിൽ വയലിന്മേൽ പ്രകടിപ്പിക്കാൻ കഴിയും. മറ്റേതെങ്കിലും സംഗീതോപകരണത്തിനോ മനുഷ്യ ശാരീരത്തിനോ കഴിയാത്ത വിധം സ്വരത്തിന്റെ ഘനവും വേഗവും അനുസ്യൂതമായും അഭംഗുരമായും ഏത് സ്ഥായിയിലും പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ഉപകരണ സംഗീതത്തിന്റെ മേന്മ. വയലിൻ എന്ന വാദ്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒട്ടേറെ മഹാരഥന്മാർ നമുക്കുണ്ട്. അവരുടേതായ ശൈലിയിൽ സംഗീത ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ അവരിൽ ചിലരെ നമുക്കിനി പരിചയപ്പെടാം. ദ്വാരം വെങ്കടസ്വാമി നായിഡു, മൈസൂർ ടി ചൌടയ്യ, പാപ്പ വെങ്കട്ടരാമയ്യർ, പ്രൊഫസർ ടി എൻ കൃഷ്ണൻ, ലാൽഗുഡി ജി ജയരാമൻ, എം എസ് ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ ഒട്ടേറെ പേർ. അനേകം ശബ്ദവൈശിഷ്ട്യങ്ങൾ വയലിനിൽ പ്രതിഫലിപ്പിച്ച വിദ്വാൻ കുന്നക്കുടി ആർ വൈദ്യനാഥൻ മനോധർമ്മത്തിലൂടെ തന്റേതായ ഒരു ശൈലി തന്നെ തീർത്ത കുന്നക്കുടി കർണാടക സംഗീതത്തെയും ചലച്ചിത്ര സംഗീതത്തെയും പാശ്ചാത്യ സംഗീതത്തെയും സമന്വയിപ്പിച്ച് വയലിനിൽ വിസ്മയം തീർത്തു. വയലിൻ എന്ന വാദ്യത്തെ ജനകീയമാക്കിയ കലാകാരനായിരുന്നു യശശരീരനായ കുന്നക്കുടി ആർ വൈദ്യനാഥൻ. പണ്ട് നിലവിൽ നിന്ന വീണയുടെയും ഹാർമോണിയത്തിന്റെയും സ്ഥാനത്ത് കർണാടക സംഗീതത്തിൽ പക്കവാദ്യമായി വയലിൻ എന്ന വാദ്യോപകരണം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഇനി നമുക്ക് നോക്കാം. വായ്പാട്ടിനായാലും പുല്ലാങ്കുഴൽ കച്ചേരിക്കായാലും മറ്റേതൊരു സംഗീതോപകരണത്തിന് പക്കവാദ്യം ചെയ്താലും വയലിൻ അവയുടെ നിഴലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഗം പ്രയോഗിക്കുന്ന വേളയിൽ രാഗാംശം മാത്രമേ വയലിനിൽ പ്രകടിപ്പിക്കുന്നുള്ളൂ. ഇനി കീർത്തനം പ്രയോഗിക്കുമ്പോഴാകട്ടെ അവയുടെ നിഴലായിട്ടും നിരവൽ, സ്വരം എന്നിവ പ്രയോഗിക്കുമ്പോൾ വയലിൻ വിദ്വാൻ തന്റെ മനോധർമ്മവും പ്രയോഗിക്കുന്നു. രാഗം സ്വയം വായിക്കുമ്പോഴാണ് വയലിൻ വിദ്വാൻ മനോധർമ്മം കൂടുതലായും പ്രയോഗിക്കുന്നത്. പക്കവാദ്യം എന്നാൽ കൂടെ ഗമിക്കുക എന്നർത്ഥം. വയലിൻ വിദ്വാൻമാർക്കൊക്കെ അവരുടേതായ ഓരോ ശൈലിയുണ്ട്. ദ്വാരം വെങ്കടസ്വാമി നായിഡു വയലിനിൽ സ്വരസ്ഥാന ശുദ്ധിയോടുകൂടി വായിക്കുന്ന ഒരു ശൈലി ആദ്യമായി കൊണ്ടുവന്നത് ദ്വാരം വെങ്കടസ്വാമി നായിഡുവാണ്. പാശ്ചാത്യ പൌരസ്ത്യ സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ വിദ്വാൻ അന്ധനായിരുന്നു.

വയലിനിലെ നാല് കമ്പികളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വയലിനിൽ ആദ്യമായി 7 കമ്പികൾ ഉപയോഗിച്ച് വായിച്ച മഹാനായ കലാകാരനായിരുന്നു മൈസൂർ ടി ചൗഡയ്യ. ഓരോ കമ്പികളും മധ്യസ്ഥായിയിലും താരസ്ഥായിയിലും അതുപോലെ മന്ത്രസ്ഥായിയിലും

ഒരുപക്ഷെ ഒരു കലാകാരനെ, പ്രത്യേകിച്ച് ഒരു വയലിനിസ്റ്റിനെ, ഒരു നാട് ഇത്രയേറെ ആദരിക്കുന്ന, സ്മരണ നിലനിർത്തുന്ന മറ്റൊരു കലാകാരൻ ഇല്ലെന്ന് തന്നെ പറയാം.

കർണാടക സംഗീതത്തിൽ വയലിൻ ശൈലിക്ക് മാറ്റം വന്ന കാലഘട്ടത്തിലെ വയലിൻ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നവരിൽ മുതിർന്ന വയലിൻ വിദ്വാനാണ് പ്രൊഫസർ ടി എൻ കൃഷ്ണൻ. വയലിനിൽ മൃദുവായ ശൈലിയും രാഗം വായിക്കുമ്പോൾ രാഗത്തനിമ വ്യക്തമാക്കി സുഖകരമായി വായിക്കുന്ന ഒരു ശൈലിയാണ് പ്രൊഫസർ ടി എൻ കൃഷ്ണന്റേത്.

ഇദ്ദേഹം രാഗങ്ങൾ വായിക്കുമ്പോൾ രാഗത്തിന്റെ സത്ത് ശ്രോതാവിന്റെ ഹൃദയത്തിൽ ഏറെ അനുഭവവേദ്യമായി തീരുന്നു. കീർത്തനം വായിക്കുമ്പോൾ അവ ലളിതവും ആയാസരഹിതവും സംഗീത

സ്വരമയവുമായിരിക്കും. സ്വരം വായിക്കുമ്പോൾ ശുദ്ധമായ പ്രയോഗങ്ങൾ നൽകി സർവ ലഘുസ്വര പ്രസ്ഥാനത്തിന് പ്രാധാന്യം നൽകി വായിക്കുന്നു. ഈ രീതിയിലുള്ള പ്രയോഗം പക്കവാദ്യത്തിനും ഏകമായിട്ട് വായിക്കുന്ന കച്ചേരികൾക്കും ഏറെ പ്രയോജനകരമായ ശൈലിയാണ്. കച്ചേരികൾ വായിച്ച് ഇത്രയേറെ അനുഭവസമ്പത്തുള്ള മറ്റൊരു വയലിനിസ്റ്റ് ഉണ്ടോ എന്ന് സംശയം.

വയലിനിൽ രാഗം, കീർത്തനം, നിരവൽ, സ്വരം മുതലായവയെല്ലാം ചിട്ടപ്പെടുത്തിയ രീതിയിൽ ആദ്യമായി പ്രയോഗിച്ച കലാകാരനാണ് ലാൽഗുഡി ജി ജയരാമൻ. അസാമാന്യ പണ്ഡിതനായ ഇദ്ദേഹം കണ്ടുപിടിച്ച ഈ നൂതന ശൈലി കർണാടക സംഗീതത്തിൽ വൻ മാറ്റം തന്നെ ഉണ്ടാക്കി. രാഗം വായിക്കുമ്പോൾ ഷഡ്ജം മുതൽ പഞ്ചമം വരെയും പഞ്ചമം മുതൽ അടുത്ത സ്ഥായി ഷഡ്ജം വരെയും ഇങ്ങനെ രാഗത്തിന്റെ ഘടനയനുസരിച്ച് സ്വരപ്രസ്ഥാരം ചെയ്ത് രാഗം വായിക്കുന്ന ശൈലി ആദ്യമായി കർണാടക സംഗീതത്തിൽ കൊണ്ടുവന്നത് ഈ മഹാനാണ്.

ചിട്ടപ്പെടുത്തിയ രീതിയിൽ കീർത്തനം ആദ്യമായി വായിച്ച കലാകാരനാണ് ശ്രീ ലാൽഗുഡി ജി ജയരാമൻ. ഇദ്ദേഹത്തിന്റെ കീർത്തന പ്രയോഗം ഏത് കാലത്തിലായാലും മഹനീയ സ്ഥാനമർഹിക്കുന്നു. നിരവൽ വായിക്കുമ്പോൾ സാഹിത്യഭംഗിയോടെ വായിക്കുന്ന ശൈലി ആദ്യമായി ആവിഷ്കരിച്ചതും അതുപോലെ സ്വരം വായിക്കുമ്പോൾ സ്വരത്തിൽ മൃദംഗത്തിലെ കണക്കുകളും മറ്റും ഉപയോഗിച്ച് മനോഹരമായ രീതിയിൽ വായിക്കുന്ന ശൈലി കണ്ടുപിടിച്ചതും ശ്രീ ലാൽഗുഡി ജി ജയരാമനാണ്. വാദ്യക്കാരൻ വായ്പാട്ട് പഠിച്ചിരിക്കണം എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ലാൽഗുഡി ജി ജയരാമൻ.

വയലിനിൽ മാസ്മരികമായ ചലനങ്ങൾ കേട്ട് സംഗീതലോകം അത്ഭുതപ്പെട്ട ഒരു വയലിൻ വിദ്വാനാണ് എം എസ് ഗോപാലകൃഷ്ണൻ. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും സമന്വയിപ്പിച്ച് അതിമനോഹരമായ രീതിയിൽ ഒരു പുതിയ ശൈലി ആവിഷ്കരിച്ച മഹാനായ ഒരു വയലിൻ വിദ്വാനാണ് എം എസ് ഗോപാലകൃഷ്ണൻ.

സ്വരസ്ഥാനശുദ്ധി, മനോഹരവും ഗാംഭീര്യവും കലർന്ന ഗമകപ്രയോഗം, താനവില്ലു പ്രയോഗം, കൃത്യതയാർന്ന നിയന്ത്രണം, ആകർഷകമായ സ്വരപ്രസ്ഥാരം, ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ വയലിൻ വായനയുടെ സവിശേഷതകളാണ്. രാഗം വായിക്കുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിലെന്ന പോലെ വിളംബകാലത്തിൽ ആരംഭിച്ച് മധ്യമകാലത്തിലും ദ്രുതകാലത്തിലും രാഗത്തിന്റെ അനന്ത സാധ്യതകളെ വ്യക്തമാക്കുന്ന ഒരു ശൈലിയാണ് ഇദ്ദേഹത്തിന്റേത്. പക്കവാദ്യ വാദനവേളയിൽ ഗായകന്റെ നിഴലുപോലെ വയലിൻ വായിക്കുന്ന ഒരു പ്രതിഭാധനനാണ് ശ്രീ എം എസ് ഗോപാലകൃഷ്ണൻ. ഒരുപക്ഷേ മനുഷ്യപ്രയത്നം തന്ത്രികളിൽ എത്രമാത്രം വൈദ്യുതി പ്രവാഹം പോലുള്ള അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് എം എസ് ഗോപാലകൃഷ്ണൻ.

കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും സമന്വയിപ്പിച്ചുള്ള ഒരു നൂതന ശൈലിയാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന്റേത്. അന്താരാഷ്ട്ര തലത്തിൽ പല വേദികളിലും കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും കൂട്ടിച്ചേർത്ത് കാലത്തിനനുസരിച്ച് ഫ്യൂഷൻ മുതലായവ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം.

കേരളത്തിൽ വയലിൻ എന്ന വാദ്യത്തിന് പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത വിദ്വാൻമാർ ഒട്ടനവധിയുണ്ട്. അവരിൽ ആദ്യകാല വിദ്വാൻമാരിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരുന്നു ഡോക്ടർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി, പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ. ഡോക്ടർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി

സ്വതസിദ്ധമായ ശൈലിയിൽ പക്കവാദ്യം വായിച്ചിരുന്ന ഒരു കലാകാരനാണ് ഡോക്ടർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി. കച്ചേരികളിൽ പക്കവാദ്യം വായിക്കുമ്പോൾ ഗായകന് അനുകൂലമായി വായിക്കുന്ന ഒരു ശൈലിയായിരുന്നു ഇദ്ദേഹത്തിന്റേത്. പക്കവാദ്യം വായിക്കുമ്പോൾ തനതായ ശൈലി ജീവിതകാലം മുഴുവൻ പിന്തുടർന്ന ഒരു മഹാനായ കലാകാരനായിരുന്നു ഡോക്ടർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി.

പരമ്പരാഗത ശീലുകളുടെ തനിമ ഒട്ടും ചോരാതെ വയലിൻ വാദനത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കലാകാരനാണ് പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ. ഗായക ശൈലിയെ മുറുകെ പിടിച്ച് പരമ്പരാഗത ശൈലിയിൽ ശ്രുതിലയത്തോടുകൂടി വായിക്കുന്ന ശൈലിയാണ് ഇദ്ദേഹത്തിന്റേത്. രാഗം വായിക്കുമ്പോൾ സ്വരപ്രസ്ഥാനത്തിന് പ്രാധാന്യം നൽകി രാഗഭാവത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഗായക ശൈലിയിൽ വായിക്കുന്ന ഒരു ശൈലിയാണ് പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മയുടേത്. കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഇദ്ദേഹത്തിന്റെ രീതിക്കുമുണ്ട് ഒരു പ്രത്യേകത. നിരവൽ, സ്വരം മുതലായവ നവരസ പ്രാധാന്യത്തോടുകൂടി മനോധർമ്മത്തിൽ വായിക്കുന്ന ഒരു ശൈലിയാണ് ഇദ്ദേഹത്തിന്റേത്. ഇദ്ദേഹം കേരളത്തിലെ സംഗീതവേദിക്ക് മറക്കാനാവാത്ത ഒരു കലാകാരനാണ്. ഇദ്ദേഹം ഭാരതത്തിലും വിദേശത്തും, പ്രത്യേകിച്ച് ലണ്ടനിൽ BBC റേഡിയോയിലും കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്.

0: കർണാടക സംഗീതത്തിൽ പ്രചുരപ്രചാരം ലഭിച്ച വയലിൻ എന്ന വാദ്യത്തെ സംഗീത ലോകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം ഉയർത്തിക്കൊണ്ടുവന്ന ഈ മഹാരഥന്മാരുടെ പങ്ക് എന്നും സ്തുതിക്കപ്പെടുന്നതാണ്.
1: വിശിഷ്ടനാദ പ്രപഞ്ചമുണർത്തുന്ന തന്ത്രികൾ വയലിൻ.

0: വയലിൻ, വിശിഷ്ട നാദപ്രപഞ്ചമുണർത്തുന്ന തന്ത്രികൾ, ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചനാ സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, സംവിധാന സഹായി ശ്രീ നിസാമുദ്ദീൻ, ആഖ്യാനം ശ്രീ പുലിയൂർ ശ്രീകണ്ഠൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to a violin feature written and directed by Shri S. R. Mahadeva Sharma, co-directed by Shri Nisamuddin, and narrated by Shri Puliyoor Srikandan. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാജാമ ഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the ragam Adhana, set to Aditalam.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on mridanga and M. Vimal on ghadam. Adyam Abhogi Ragathil Varnam Aditalam. The first item of this concert is a varam in Raga Abhogi set to Aditalam.

ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിപിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ വിപിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിത. She continues her concert with Enduku Peddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഖരടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കമ്പനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഖരടം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.